അറേ കൊള്ളു കുരുട്ട് മരണ കൗറു ഇന്നത് മുന്തെണ്ണ ഇന്ന ദെന്ന ചൊളിയെ എണത്തിയാകന മാറുവേവി ലാമ്പുവട്ട എല്ലാര അല്ലകന ഇന്ന ദുട്ടുകമണു ഉളങ്കാനോ ഇട്ട് പക്ഷെ ദുട്ടുകമണു അല്ലകന ഇന്ന എല്ലാര ഉളങ്കാന ഏ ഇസ്സരന കറുവലേ ഉളങ്കാവേ തെങ്ങേവനമേ കെലിമ എല്ലിപ്പിട്ടമ ഗഹന്നേ എക്കമ പാക്ഷയ ദിപത്തര ബെദില അനേ അമ്മേ കർണ വികടമഗ്നേ തെങ്ങുണ്ട ലജ്ജത് നേ ഇസ്സരന മൊരെം ഗഹുവേ ദെൻ എല്ലിപ്പിട്ടമ ഗഹനോ ഗഹല ലജ്ജ നതുവ ചന്ദെത്തില്ലനോ അബേ ഇതിൻ ഏക ഏ കാലേ